0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ആർ പിച്ചുമണിയുടെ വീണ കച്ചേരി കേൾക്കാം. മൃദംഗം പുതുക്കോട് എസ് കൃഷ്ണൻ. മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച് സ്വാമിനാഥ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. നാട്ടരാഗം ആദിതാളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to Veena concert by R. Pichumani. He is accompanied on the mridangam by Pudukot S. Krishnan. He begins his Veena concert with a composition of Muthuswami Dikshidhar, Swaminatha, Endaragam Nata, set to Aditalam.

0: അടുത്തതായി മായാമാളവ ഗൗള രാഗത്തിൽ ദേവദേവ എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി രൂപകതാളം.
1: Continuing his Veena concert, he will now present a composition of Maharaja Swadhi Thirunal, Deva Deva, in the ragam Maya Malava Gaula, set to Rubaka Thalam.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ പിച്ചുമണിയുടെ വീണക്കച്ചേരി. മൃദംഗം പുതുക്കോട് എസ് കൃഷ്ണൻ. ഇനി അർദ്ധനാരീശ്വരം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി. രാഗം കുമുദക്രിയ, രൂപകതാളം.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to Veena Concert by R. Pichumani. He is accompanied on the mridangam by Puthukot S. Krishnan. Now listen to the composition of Muthuswami Dikshidar, Arthanarishwaram, in the ragam Kumudakriya, set to Rubagathalam.

0: അവസാനമായി ചക്കന്നി രാജ എന്നു തുടങ്ങുന്ന ത്യാഗരാജസ്വാമികൾ കൃതി, രാഗം ഖരഹരപ്രിയ, ആദ്യ താളം.
1: Our Pichumani concludes his Veena concert with a composition of Saint Thyagaraja, Chakkani Raja, Indaragam, Kharahara Priya, set to Adithalam.

0: ഇതുവരെ കേട്ടത് ആർ പിച്ചുമണിയുടെ വീണകച്ചേരി. മൃദംഗം പുതുക്കോട് എസ് കൃഷ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വീണ കോൺസെർട്ട് ബൈ ആർ പിച്ചുമണി. അക്കംപനിങ് ആർട്ടിസ്റ്റ് വാസ് പുതുക്കോട് എസ് കൃഷ്ണൻ ഓൺ ദ മൃദംഗം. This program was contributed by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime, Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ തിരുവിഴ ശിവാനന്ദൻ വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. മൃദംഗം മാവേലിക്കര ആർ രാജേഷ്, ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ, മുഖർ ശംഖ് കോട്ടയം മുരളീധരൻ. മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച് ദേവദേവ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം മായാ മാളവ ഗൗള, രൂപക താളം.
2: This is Ragam 24/7 DTH anytime Indian music. Listen to violin recital by Thiruvida Shivanandan. He is accompanied on the mridangam by Mavelikira R. Rajesh, on the ghatam by Trivandrum V. Karthigeyan, and on the

0: അടുത്തതായി ഹംസനാദം രാഗത്തിൽ ബണ്ടുരീതി എന്ന് തുടങ്ങുന്ന ത്യാഗരാജസ്വാമികൾ കൃതി ആദിതാളം.
1: Continuing his violin recital, he will now present a composition of Saint Thyagaraja, Bandurithi, in the ragam Hamsanadam, set to Adithalam.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുവിഴ ശിവാനന്ദൻ വയലിനിൽ വായിച്ച കൃതികൾ. മൃദംഗം മാവേലിക്കര ആർ രാജേഷ്, ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ, മുഖർ ശംഖ് കോട്ടയം മുരളീധരൻ. ഇനി ബിലഹരി രാഗത്തിൽ ദ്വരഗുണ എന്ന് തുടങ്ങുന്ന ത്യാഗരാജസ്വാമികൾ രചിച്ച കീർത്തനം ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to violin recital by Shri Thiruvila Shivanandan. He is accompanied on the Mridangam by Mavilikira R. Rajesh, on the Gattam by Trivandrum V. Karthigeyan, and on the Morsing by Kottayam Muralidharan. Now listen to the composition of Saint Thyagaraja, Dwaraguna, in the Ragam Bilahari, set to Aditalam.

0: അടുത്തതായി ഗരുഡഗമന എന്നാരംഭിക്കുന്ന പട്ടണം സുബ്രഹ്മണ്യയർ രചിച്ച കൃതി, രാഗം നാഗസ്വരാവലി, രൂപകതാളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, ഗരുഡഗമന എന്ന രാഗം നാഗസ്വരാവലി, സെറ്റ് ടു രൂപകതാളം.

0: അവസാനമായി ഭജ ഭജ ഇന്ന് തുടങ്ങുന്ന മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ഭജൻ. രാഗം സിന്ധു ഭൈരവി. ആദിതാളം.
1: തിരുവിഴ ശിവാനന്ദൻ കൺക്ലൂഡ്സ് വിത്ത് എ മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ. ഭജ ഭജ എന്ന രാഗം സിന്ധു ഭൈരവി സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത് തിരുവിഴ ശിവാനന്ദൻ വയലിനിൽ വായിച്ചു കൃതികൾ. മൃദംഗം മാവേലിക്കര ആർ രാജേഷ്. ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. മുഖർ ശംഖ് കോട്ടയം മുരളീധരൻ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ തിരുവിഴ ശിവാനന്ദൻ. Accompanying artists were Mavelikkira R. Rajesh on the Mridangam, Trivandrum V. Karthikeyan on the Ghatam, and Kottayam S. Muralidharan on the Morsing.
0: Ragam 24/7 DTH. Indian Sangeethathinu 24 manikkurum oru channel. Ippol Thiruvizha Viju S. Anandum, Idappalli A. Ajit Kumarum chernu avatharippikkunna iru violin kacheri kelkam. Mridangam A. Balakrishna Kammat. Khadam Mangade K. V. Pramod Kumar. മുഖർ ശംഖ് കോട്ടയം എസ് മുരളീധരൻ. സരസ സാമദാന എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി കച്ചേരി ആരംഭിക്കുന്നു. കാബിനാരായണി രാഗം ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. Listen to violin duet by Thiruvizha Viju S. Anand and Idappalli Ajit Kumar. They are accompanied on the Mridangam by A. Balakrishna Kammath, on the Ghatam by Mangadu K.V. Pramod Kumar, and on the Morsing by Kottayam S. Muralidharan. They begin with the composition of Saint Thyagaraja, Sarasa Samadana, in the Ragam Kabi Narayani, set to Aditalam.

0: അടുത്തതായി കുറുഞ്ചി രാഗത്തിൽ അളിവേണി എന്നാരംഭിക്കുന്ന മഹാരാജാ സ്വാതി തിരുനാൾ പദം മിശ്രചാപ്പ് താളം.
1: Now listen to a padam of Maharaja Swadi Thirunal, Aliveni, in the ragam Kurunji, set to Mishra Chappu Thalam.

0: അവസാനമായി സിന്ധു ഭൈരവി രാഗത്തിൽ ലാൽഗുഡി ജി ജയരാമൻ രചിച്ച തില്ലാന ആദിതാളം.
1: തിരുവിഴ വിജു എസ് ആനന്ദ് ആൻഡ് ഇടപ്പള്ളി അജിത് കുമാർ കൺക്ലൂഡ് വിത്ത് എ തില്ലാന ഓഫ് ലാൽഗുഡി ജി ജയരാമൻ എന്ന രാഗം സിന്ധു ഭൈരവി സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത് തിരുവേഴ ബിജു എസ് ആനന്ദും ഇടപ്പള്ളി എ അജിത് കുമാറും ചേർന്ന് അവതരിപ്പിച്ച ഇരുവയലിൻ കച്ചേരി. മൃദംഗം എ ബാലകൃഷ്ണ കമ്മത്ത്, ഖടം മങ്ങാട് കെ വി പ്രമോദ് കുമാർ, മുഖർ ശംഖ് കോട്ടയം എസ് മുരളീധരൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to Violin Duet by Thiruvira Viju S. Anand and Idappalli Ajit Kumar. Accompanying artists were A. Balakrishna Kammath on the Mridangam, Mangad K. V. Pramod Kumar on the Ghatam, and Kottayam S. Muralidharan on the Morsing. This program was contributed by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ വിനു ചാക്കോ നേരിമംഗലത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Binu Chakko Neriamangalam. He is accompanied by M.S. Jayakumar on violin and K. Jayakrishnan on mridangam. Manasayadulo, Malayamarudaragam, Rupakathalam, Tyagarajakriti. First item of this concert is in Raga Malayamaruda, set to Rupakathala, composed by Tyagaraja. Manasayadulo.

ആടമൂടി, ചാരുകേശിരാഗം, ആദിത്താളം, ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് കമ്പോസ്ഡ് ബൈ ത്യാഗരാജ. ഇൻ രാഗ ചാരുകേശി, സെറ്റു ആദിത്താള, ആടമൂടി.

മാമവസദാ വരദേ. നാട്ടക്കുറിഞ്ചിരാഗം രൂപകതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഇസ് ഇൻ രാഗ നാട്ടക്കുറിഞ്ചി സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിനു ചാക്കോ നേര്യമംഗലത്തിന്റെ സംഗീത കച്ചേരി. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ.

വിഹരമാനസ, കാപ്പിരാഗം, മിശ്രചാപ്പുതാളം, സ്വാതി തിരുനാൾ കൃതി. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വിഹരമാനസ ഇൻ രാഗ കാപ്പി സെറ്റ് ടു മിശ്രചാപ്പുതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ.

0: ബിനു ചാക്കോ നേര്യമംഗലം പാടിയ കൃതികളാണ് നിങ്ങൾ കേട്ടത്. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിനു ചാക്കോ നേര്യമംഗലം. ഹി വാസ് അക്കമ്പനീഡ് ബൈ എം എസ് ജയകുമാർ ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിന് വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH channel, Anytime Indian Music.